0: ചെയ്യുന്നില്ലേ ഇല്ലമ്മല്ല മൽക്ക് വീമ നോയ് നോയ് യോ കിമ്മല്ല വീമ ദിക്കിനു ആരക്കേരെ ചാവക്കേരെ വീ കിമ്മാ ഡാക്കുരെ കി വീമ മെഗേ അല്ലാഹ അല്ലാഹ പപ്പി കിമു കെന്നി മപ്പുലട്ടാ ചെയ്യാപ്പി ചെല്ലുവേ കി പിയറ ബോർ വിയ ബുവെന്റ ഓൺ നിയർ ബീച്ച് സ്പീക് ഫാമ ഡു ഓൺ മപ്പിക്ക്
1: enene kidiku menen watini pole wakati kanene jimu ken mapigi tego we ma karo chon ket ma ini tiga timune kere weekend chakeni enene igen mapere dit kidiku matini wanene we dwa we bene chen chen chen chen ki we mu kanemo ziki ma wala wala ma berke ker ma karte ngech e kar ma bene o kar ngech enu yaram ko be kere nota bera bera bera ngana chere ngwen abichel abichel habich we ket ma cho kere kuno bene e guru ki dana rio ma bene mitno a ho ka yoyo ping kanene jimu ken ma pon ma par par do chakke ki diku minir matini kun enki wang chama kuman bene tika nene muziki mukena ma pol manotie dok bene chichot wako bikara tila bai kieta pako mwiki enki ki diku matini ka mwiki enma noyitie ngeni kai kate katika la yue chini katika yue wera yue kong penya mape mano ayigen matie kiki diku matini hello
2: hello
1: afoy ba
2: afoy mentea
1: ayo
2: man stiwi ni koro kita ah tan so be due tema ta ku vechan a wada yo yo yo pindo mate ayue de kala don be ta re te do ti tero
1: aya minu be de twal
2: so jo amor jo wen ne mate ne ku ti aru ti ene ne amadon ke yo ma pe la la wa pinder mle
1: kakare wakili jimano kibiru tuka mabe takno tika kare anena chel mwane tika kany wene mirtu tuwal labi miyobot in kadon wadugu kanane jimu kena mapol mapatpat manoti dakbekara tituju ki idekira matini kikume manspeak FM wako bitka kinyu angini tijimu kena mapol mapatpat kuni numete numere ini bedikia matimune kikitiko matin
3: Weng it's your bitch duchu kamo kero iri jemi duchu mobile katime it's your beard man. Alo alo aping